തരിവടി ആയി കൗനാനക്ക് സബ തരിവടി ആയി കോയി നാവോ നാജ മേരാ നാവോ നാജ മേരാ സച്ചിയാ ബാദശ കോയി നാവോ നാജ ਨੇ ਮੇਰਾ ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ